0: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ട്.
1: മിസ്സസ് ആഗ ബ്രാംപ്ടണിൽ ഇരുപ്പവർകൾ ഉങ്കൾ ഉറവുകളിൽ ഇറുതിക്രിയയെ തകനക്രിയയും അതേ ഇടത്തിൽ ചെയ്യ തൽപ്പോഴത് ബ്രാംപ്ടണിൽ ബ്രാംപ്ടൺ ക്രിമറ്റോറിയം ആൻഡ് വിസിറ്റേഷൻ സെന്റർ ഏജക്സ് ക്രിമറ്റോറിയത്തിൽ പെറ്റ അതേ നട്പാന സഭയെ ബ്രാംപ്ടൺ ക്രിമറ്റോറിയത്തിലും പെറ്റുകൊള്ള പിടിക്കും. ഏജക്സിലും ബ്രാംപ്ടണിലും ഉങ്കൾ ഉറവുകളിൽ ഇറുതിക്രിയ തകന ക്രിയയും അതേ ഇടത്തിൽ ചെയ്യ അളയങ്കൽ ധർമ്മ 6477136049.